0: இவங்க இப்ப ஆசிரியர் மீது உள்ள காதலை தான் சொன்னாங்க, ரொம்ப அருமையா சொன்னாங்க. இப்ப இங்க வந்து மாணவர்கள் வந்து தமிழ்நாட்டுல மாத்திரம் இல்ல, பிற மாநிலங்கள்ல இருந்தும் வந்து இங்க படிக்கிறாங்க. உதாரணமா நம்ம அண்டை மாநிலமான கேரளத்திலிருந்து வந்து படிக்கிறாங்க. ஜானகி நீங்க கேளுங்க.
1: கண்டிப்பா சார், அண்டை மாநிலமான கேரளத்துல இருந்து நம்ம தமிழகத்துக்கு வந்து எங்களுடைய கிளைமேட் எல்லாம் எப்படி இருக்கு? உங்க காலேஜ் கிளைமேட்
2: ரொம்ப டிஃப்ரெண்டா இருக்கு. ஆனா கேரளாயிலும் மழையான இந்த இடத்து ஹாட் டெம்பரேச்சர்.
1: ஹாட்டா இருந்தாலும் உங்களுடைய காலேஜ் வந்து கிளைமேட் சூப்பரா இருந்துச்சு. நாங்க உள்ள வரப்பே ஒரு இயற்கை சூழலோட ரொம்ப அருமையா இருந்துச்சு. அப்படித்தானே?
2: அப்படிதானே.
1: சரி, இப்போ மாணவிகள் வந்து ஓய்வே இல்லாத துறைனா இந்த செவிலியர் துறை. அதுல வந்து அருமையா இப்ப பாடல் பாடி செவிலியர் மாணவிகள் தொடங்கிருக்காங்க. அடுத்ததான் நீங்க என்ன சொல்ல போறீங்க?
2: நான் இந்த நர்சிங் காலேஜின பத்தி பேச போவா.
1: சொல்லுங்க, கேட்டலாம்.
2: எல்லாருக்கும் நமஸ்காரம். എന്റെ പേര് അജ്മിയ അൻസാരി. ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. ഞാൻ ഇവിടെ തിരുവയം കോളേജ് ഓഫ് നഴ്സിംഗിന് BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഞാൻ ഇവിടെ തമിഴ് സംസാരിക്കാൻ പഠിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും സംസാരിച്ചാണ്. അപ്പൊ ഞാൻ എന്റെ നഴ്സിംഗ് കോളേജിന്റെ തമിഴിൽ ഞാൻ സംസാരിക്കാൻ പോവാണ്. എന്റെ പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയി ഇരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത് മറ്റുമില്ല. എങ്കിൽ കോളേജിലെ തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ സ്കിൽസും കത്തക്കുറുതക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത്. എങ്ങളുടെ നഴ്സിംഗ് കോഴ്സിലെ റൊമ്പ മുഖ്യമാണ് ഒരു പാർട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ്. അങ്ങ് നാങ്ക പേഷ്യൻസ് കിട്ട പേസി അവങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസെ പുരിഞ്ചുകിട്ട് പലവിധമാണ് നോയികൾ മെഡിക്കൽ കണ്ടീഷനും ഒബ്സർവ് പണ്ട്. ക്ലാസ്സിൽ നാങ്ക പഠിക്കുന്ന നോളജ് ഹോസ്പിറ്റൽ റിയലൈസ് സിറ്റുവേഷനിൽ എപ്പിടി യൂസ് പണ്ട് കത്തക്കുറും. ഇത് എങ്ങളുടെ നഴ്സിംഗ് സ്കിൽസ് ഇംപ്രൂവ് പണ റൊമ്പ ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എങ്ങൾക്ക് റൊമ്പ നല്ല സപ്പോർട്ട് പണ്ടാങ്ക. നഴ്സിംഗ് ലാബിലെ ഡിഫറെന്റ് പ്രൊസീജിയർ അവങ്ക ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് പണുവാങ്ക. അതുക്കപ്പുറം നാങ്കളും അതേമാതിരി പ്രാക്ടീസ് പണ ഓപ്പർച്യൂണിറ്റീസ് കൊടുപ്പാങ്ക. തിരവിയം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനോട് ഒരു പാർട്ടായി ഇരിക്കുന്നത് നാ റൊമ്പ പ്രൗഡാ ഫീൽ പണ്ടേ. എങ്ങളുടെ ബിലൗഡ് ടീച്ചേഴ്സ് എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. എന്നെ എൽ കെ ജി തൊട്ട് എന്നെ കോളേജ് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ ഈ രീതി സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും അധ്യാപക ദിന ആശംസകൾ.
1: നന്ദി നന്ദി, രൊമ്പ അരുമയാ പേസുനീങ്ക. വന്താരേ വളവയ്ക്കും തമിഴകം അപ്പൊ കണ്ടിപ്പാ ഉങ്ങളുടെ പണി സിറക്ക എങ്ങൾ എല്ലാവരുടെയും സർബാ വാഴ്ത്തുക്കൾ. അടുത്തതാ
0: ஒரு பாடல் கேட்டாச்சு, அடுத்ததான் வந்து வேற மொழியில இருந்து வாழ்த்தும் கேட்டாச்சு. நம்ம வந்துட்டு ஒரு ஜோக் கேட்டு வந்துருவோமா? ஒருத்தவங்க நமக்காக கடி ஜோக் சொல்ல தயாரா இருக்காங்க. அவங்க யார், எங்க இருந்து வந்திருக்காங்க, அதோட சேர்த்து கடி ஜோக்கும் கேட்டலாம்.
3: வணக்கம் வணக்கம், என் பேரு ஜெசிகா. நான் வந்து கைலாசப்பட்டியில திரவியம் காலேஜ் ஆஃப் நர்சிங்ல BSc நர்சிங் ஃபர்ஸ்ட் இயர் படிக்கிறேன். நம்ம டீச்சர்ஸ் நிகழ்ச்சிக்கு உங்க எல்லாத்தையும் வரவேற்கிறதுல ரொம்ப மகிழ்ச்சி அடைகிறேன். இன்னைக்கு நம்ம நிகழ்ச்சியில பாடல் கிடையாது, நான் வந்து பாடம் போறதில்ல, கவிதை சொல்ல போறதில்ல. ஆனா டீச்சர்ஸ சோதிக்கிற மாதிரி ஒரு கடி ஜோக்ஸா சொல்ல